പിന്നെ യക്ഷം പല വലുത തുർഗയവ ചൂഷത്വൻ ഉലഹർത്ത ചോനവക്നോ ഉലിന്റെ തകൽ തീജ അർത്ഥയാത്യവത്തെ പലവൽ എഴുപല്ലിവേനിയോ ആ അർത്ഥ ചോറാത്യഹന്ത നിഗൻ ഉത്തിർ അർക്കം കച്ചര കുറത്തോ തിരുവേന ഉക്ഷിം വേന ചലോ വേന തമസം വേന തുസും വേന ഊർജേന ജീൽ ജീലോ ദിൽഹി തുസ്തം ഹോമനേത ചവനം ഗിത്തി വേന കേട്ട